0: ഞാങ്ങാഞ്ഞും മിറ്റക്കുയുണ്ട് അങ്ങനെയാപ്പിച്ച ഇമ്മന്നേച്ച് മിന്നറി വീട്ട് കള്ളുന് പിയുയാരോണ ചക്കോട്ടിട്ട കുണുങ്ങൻ നിറോക്ഷ്യാട്ടു
1: May 27 Rikatani inrikadu jakatigikut takwa tusagak sakang mata narag lavut tusagak sakang ningi.
2: Udluku Patricia Joannes nguyunga rikatani kuni tusagak matiti kungini ukada yugu. Ikadwe kunga kaumapik nuna bumi mengwasok binga katimayik saksioma binga suni inuni katimayik sani piyumadluti akagunu binga sunu katimayuga yaktuni. Ikarun ni miyuta o yaga yakatu di tapong akati mayu yu mayu. Ikarun ni miyuta i pinasugun naktu. Pinasugun ti isukang ngata kaupa 5 me isurilang ngata May 8. Ubu nga pinasugun ti ni titirarearin ni ay sakatakun naktu sa kikirtani ko adlaping ano. Kiyo yivo mika pisimani aktu ni pinasugun ti ni. Pinasugun ti ni. Pilariyun na ko sa kakasawiyat ko, kakasawiyat ko, tatatariyun na ko sa pinasuti talitay ka ni www.qia.ca mito pinasuti. Kakasawiyat ako sila Facebook ko tay ka ni matagatimayu yumayu, katimayu viksagaran ni sakriyato kato ni tay matay ka ni kasi utimiyo. Nakituin na kaya pinasuti kakasawiyat ako sa mga kubi. Kakasawiyat ako yun lang ikubi. Tatatigasani ay sa katagi, ikarun ni miyo tao gabi. Tako nga, katimayo katao nasugun na gabi. Kuya na, Mick.
1: Dana, tusasakta si Patricia Joannes, di kang kikirta ni